സായി പലീകാര് തു സദാ സലാമത് നിരങ്കാര് അസംഖ ജാപ് അസംഖ പാഹു അസംഖ പൂജ അസംഖ തപതാവു അസംഖ ഗ്രന്ഥം മുഖവേദ പാഠ അസംഖ ജോഗമന രഹേ ഉദാസ അസംഖ ഭഗത് ഗുണ ഗ്യാന വിചാര അസംഖ സതി

ഭാഗ്യ സുസർബ അനുരാഗേ തൃഭുഗസ്വരൂപ അശിജ ശുഭതകേ നരകം പ്രണാസ പരതുൽ പ്രവാസ നിരുക്ത പ്രവാഹ സദാവം സദാഹ ബിഭുഗസ്വരൂപ പ്രജുക്ത അനുപ നിരുക്ത സദാഹ ബിഭുക്ത പ്രവാഹ അനുഗസ്വരൂപ പ്രജുക്ത അനുപ ചാശ്രീശാന്ത് അപംഗ അനംഗ അലേഖ അപേഖ പരമ അകർമ അനാദ ജുഗാദ അജയ അഭയ അപൂത അതൂത അനാസ ഉദാസ തന്ത അബദ്ധ അഭക്ത ഭരക്ത നാസ പ്രകാശ നചന്ത സുനന്ത അലിഖ അധിഖ ലേഖ അപേഖ അടാഹ അഗാഹ അസംഭ അഗംഭ അനീൽ അനാദ അനത്ത സുനത്ത അജാത അജാദ ചർപ്പട ശന്വ പ്രസാദ് സർവം ഹന്ത സർവം ഗന്ത സർവം ഖ്യാത സർവം ജ്ഞാത സർവം ഹർത്ത സർവം കർത്ത സർവം പ്രാണം സർവം ത്രാണം സർവം കർമ്മം സർവം തർമ്മം സർവം ജുക്ത സർവം മുക്താർ സാവൽ ശാന്ത പ്രസാദ് നമോ നർക്ക് രാസേ സദൈവം പ്രകാശേ അനംഗം സ്വരൂപേ അപംഗം വിഭൂതേ പരമാത്മ പരമാത്മേ സദാ സർവസാധേ അഗാ സ്വരൂപേന്ദ്രബാദ് വിഭൂതേ അനംഗീയ നാമേ ദ്രഭംഗീ ദൃക്കാമേ ദ്രഭംഗീ സ്വരൂപേ സർവംഗീയ നുപേ നാ പോത്രേന പുത്രേന സത്തരേന മിത്രേന താത്തേന മാതേന ജാതേന പാതേന സാക്കം ശരീക മിത്തോ അമീക സദൈവം പ്രവാഹ അജായ അജായ ഭഗവതി ശാന്തവത പ്രസാദ് കെ ജാഹര ജഹൂര കെ ഹാജർ ഹസൂര ഹ മേസുൽ സലാമ സമസ്തുൽ കലാം ഹെ കെ സാഹിബ് ദിമാഗ കുശല ചരാഗ കാമൽ കരീമ കെ രാജഗര ഹീമ കെ രോജി ദഹന്ദ കെ രാജഗര ഹിന്ദ കരീമുൽ കമാല കുശല ജമാൽ ഹ ഗരീബുൽ ഖരാജ ഗരീബുൽ നിവാജ ഹരിഫുൽ ശിഖന ഹ രാസുൽ ഫിഖന ഹ കലങ്കം പ്രണാസ സമസ്തുൽ നിവാസ അഗഞ്ജുൽ ഗരീമ രജായഗര ഹീമ സമസ്തുൽ സുബാഹ കെ സാഹിബ് കരാ ഹ കെ നർക്കം പ്രണാസ ബഹസ്തുൽ വാസ കെ സർബുൽ ഗബന ഹ മേസുൽ റബന ഹ തമാമുൽ തമീജ സമസ്തുൽ അസീജ പരംപര മീസ സമസ്തുൽ അദീസ അദേസുൽ അലേഖ അമേസുൽ അപേഖ ജമീലുൽ ജമാഹ അമീക്കുൽ ഇമാഹ കരീമുൽ കമാല കെ ജുറത് ജമാല കെ അച്ഛലങ് പ്രകാശ കെ മിത്തോ സുബാസ് കെ അജബ് സ്വരൂപ കെ മിത്തോ ബിഭൂത കെ മിത്തോ പ്രസാഹ കെ ആത്മ പ്രവാഹ കെ അച്ഛലങ് അനംഗ കെ മിത്തോ അപംഗ മദ്ഭാര ശാന്ത ത്വ പ്രസാദ് മുൻമൻ പ്രണാമ ഗുൻഗൻ മുദാം അർബർ അഗഞ് ഹർണർ പ്രപഞ്ച് അനുഗൻ പ്രണാം മുൻമൻ സ്വനാം ഹർണർ ഖണ്ഡ് ഭർണര മണ്ഡന ഭവനാസ് മുൻമൻ പ്രകാശ് ഗുൻഗൻ പ്രണാം ജൽഥല മുദാം അംശജ അംഗ് ആസന അപംഗ് ഉപമ അപാര ഗത്മിത് ഉദാര ജൽഥല അമണ് ദിസ്വസ ഭണ് ജൽഥല മഹന് ദിസ്വസ വ്യാന്ത അന് ഭവനാഥ് തർത്തുരാസാജന ബാഹു ഏക സുദാഹ ഓങ്കാര ആദ് കഥനിയനാദ് കൽഖണ്ഡ ഖ്യാൽ ഗുർബര കാൽ കർഗർ പ്രണാം ചിത്ചർനാം അംശജ ഗാത് അജുജന ബാത് അണുചഞ്ജ് ഗാത് അന്തരഞ്ജ ബാത് അൺടുട് ഭണ്ഡാർ അൺഠട് അപാര ആ ടീഠ സർമ അത ടീഠ കർമ്മ അന് വ്രണ അനന്ദാത മഹന്ധർ ബോൽ മനാ ശാന്ത ത്വ പ്രസാദ് കരുണാലയ ഹ അർകാലയ ഹ കൽഖണ്ഡന ഹ മഹമണ്ഡൻ ഹ ജഗതേശ്വര ഹ പരമേശ്വര ഹ കൽകാരണ ഹ സർവ ഉപാരണ ഹ ത്രിതകേ തരണ ഹ ജകേ കർണ ഹ മൻമാന ഹ ജഗജാന ഹ സർവം പര ഹ സർവം കര ഹ സർപാസ ഹ സർവനാശ ഹ കരുണാകര ഹ വിസംബര ഹ സർവേശ്വര ഹ ജഗതേശ്വര ഹ ബ്രഹ്മണ്ഡ ഹ കൽഖണ്ഡ ഹ പ്രതേപര ഹ കരുണാകര ഹ അജപ ജപ തപ തപ കർത്ത കൃത മൃത മൃത അമൃത അമൃത കരുണാ കർത്ത കർത്ത കർത്ത തർണി തർത്ത അമൃതേശ്വര ഹ പരമേശ്വര ഹ കർത്ത കർത്ത അമൃത അമൃത ഹ അജവ കർത്ത അമൃത അമൃത ഹ നിർനായക ഹ കലകായക ഹ വിസ്വംബര ഹ കരുണാന ഹ നിർനായക ഹ സർപായക ഹ പഭഞ്ജന ഹ അർഗഞ്ജന ഹൃപതാപന ഹ ജപ ജാപന അകലങ്കൃത സർവ കൃത കർത്ത കര ഹർത്ത ഹര ഹ പരമാത്മ സർവാത്മ ആത്മ ബസ ജസ്കേ ജസ ഭുജംഗ പ്രയാദ ഛന്ദ നമോ സൂര്യ സൂര്യേ നമോ ചന്ദ്ര ചന്ദ്രേ നമോ രാജരാജേ നമോ ഇന്ദ്ര ഇന്ദ്രേ നമോ അന്ധകാരേ നമോ തേജ തേജേ നമോ ബൃന്ദ ബൃന്ദേ നമോ ബീജ ബീജേ നമോ രാസം സാന്തരൂപ നമോ രാസം താമസം സാന്തരൂപേ നമോ പരം തത്തംഗ തത്തംഗ സ്വരൂപേ നമോ ജോഗ ജോഗേ നമോ ജ്ഞാന ജ്ഞാന മന്ത്ര മന്ത്ര നമോ ധ്യാന ധ്യാന നമോ ജുത ജുതേ നമോ ജ്ഞാന ജ്ഞാനേ നമോ ഭോജ ഭോജേ നമോ പാന പാന നമോ കലഹ കർത്ത നമോ സാന്തരൂപേ നമോ ഇന്ദ്ര ഇന്ദ്രേ അനാദംഗ വിഭൂതേ കലങ്കാരുപേലങ്കാര ലങ്കേ നമോ ആസേ നമോ ഭാഗ ഭംഗേ ഭംഗി സ്വരൂപേ അനംഗീയ നാമേന്ദ്ര ഭംഗീത്രകാലേ അനംഗീയ കാമേ ഏക ശ്രീ ശാന്ത ആജായ അലായ അപയ അഭയ അപു അജു അനാസ് അകാശ് അഗഞ്ജ് അപഞ്ജ് അലഖ് അപഖ് അകാൽ ദയാൽ അലേഖ അപേഖ അനാം അകാം അഗഹ അടാ അനാഥെ പ്രമാഥെ അജോനി അമോനി നരാഗേ നരംഗേ നരൂപ്യ നരേഖ അകർമംഗ അപർമംഗ അഗഞ്ജേ അലേഖേ ഭുജംഗ പ്രയാദ ശാന്ത നമസ്തുൽ പ്രണാമേ സമസ്തുൽ പ്രണാസേ അഗഞ്ജുൽ അനാമേ സമസ്തുൽ നിവാസേ നിർഗാമംഗ് വിഭൂതേ സമസ്തുൽ സ്വരൂപേ കുകർമംഗ് പ്രണാസി സുതരമംഗ് വിഭൂതേ സദാ സച്ചിദാനന്ദ സതരംഗ് പ്രണാസി കരിമൽ കനന്ദ സമസ്തുൽ നിവാസി അജായ വിഭൂതേ ഗജായവ ഗനിമേ ഹരിയം കരിയം കരിമൽ രഹിമേ ചതുർചക്രവർത്തി ചതുർചക്രഭുക്തേ സ്വയം ഭവ സുമംഗ് സർവദാ സർവജുക്തേ ദുഗാലംഗ് പ്രണാസി ദയാലംഗ് സ്വരൂപേ